0: ഹരിതകായ് ഫർബദതകായ് ഗസ്ഗഹാ ഗസ്സായ് ജനവാരുതകായ് മീസകും കുരഗിനബ അവ്വാഹ സജ്ദ കുറാകം തിബാ നുദന്നമയ്യെ അതി മീസകും കുരഗിനബയക്കുക മച്ച അദാബ് ഹക്കുകം വെ അതി അവ്വാഹ് നിഖമതി കുരവ്വി മീഹാ ദന്നാശ് ഫഹെ എ മീഹകം മാകോ ഹിതാന മീഹകു നുവേ ഹമകശവറും അവ്വാഹ് എക്കലാങ്ക ഇരാദ കുറവ്വാകമെ കുറവത്തെ
1: Divahi FM, Divahi Nayaku. Nuwadiha 1 MHz.

ഹമകശ വരും ഈമാം വെ സാലിഹ അമൽത കുരിമീഹും ഇതന്താംഗ ദശം ഫിൻകോർതം ഹിംഗ ഹിംഗ ഹുന്ന സ്വർഗതക അല്ലാഹു എവരും വദ്വാനതെ എവരും ഇതാംഗ റണുഗെ ഉളാതകുന്നായി മുതീതകും ഗഹന അളുവാഹുട്ടെ അതി ഇതാംഗ എവരുംഗെ ഫേരാം വാഹുസി ഫസുയിന്നേ.

0: ദിവഹി FM ദിവഹി ഉണ്ടായി.
1: Nur die Ecke Megahertz, die wir hier finden.